ജായത് ശേഷ പരി സാത്തനാം പ്രഭകാശുഗതായി വിശ്വാസത്തനാനു ഗുർത്തേപായി സത് ഭജന സാധു ഉപദേശ സത്യ ജന ജാക ഹൃദയ പ്രവേശ സത് നൃത്ത ബുജ ജയ കോയ നാം ജപത്താ കി ഗത ഹോയ ആപ് സത് കിയാ സബ് സത് ആപേ ജാനേ അപനി മിത ഗത് ജിസ്കി സൃഷ്ടസോ കർണേ ഹാര അവർണ ഭൂജ കർത്ത ബീചാർ കർത്തേ കി മിത നാ ജാനേ കിയാ നാനക ജ്യോതി സ്വഭാവ സോ ഭർത്തിയാ

സംഘ് തരായ സംസാർ ജനക സേവക സോപട്ട് പാകി ജനക സംഘ് ഏക ലഭലാകി ഗുൻ ഗോവിന്ദ കീർത്തനം ജന ഗാവ ഗുരുപ്രസാദ നാനക് ഫല പാവ ശ്ലോക ആദ സച്ച് ജുഗാദ സച്ച് ഹൈ ഭേ സച്ച് നാനക് വസീ ഭേ സച്ച് അഷ്ടപതി ചരണ സത് സത് പ്രസന്നഹാര പൂജ സത് സത് സേവദാർ ദർശന സത് സത് പേഖനഹാര നാമ സത് സത്യാവനഹാര ആപ് സത് സത് സബതാരി ആപേ ഗുണ ആപേ ഗുണകാരി ശബ്ദ സത് സത് പ്രഭക്ത സുരത് സത് സജ സുന്ത ബുജ്ജനാർ കോ സത് സബ ഹോഹേ നാനക സത് സത് പ്രഭ സോഹേ സത് സ്വരൂപ ഹൃദയ ജന മാനയ കരുണ കരാം ദിന മൂല ബശാനയ ജാഗ ഹൃദയ ബസ്വാസ് പ്രഭായ തത് ഗ്യാന്ത സമൻ പ്രകടായ പഹതേ നിർപോയ ബസാന ജിസ്തേ ഉപജാത സമായ സമാന ബസ്തമായ ലേ ബസ്ത ഗഡായി താകോ പെന്ന കഹനാ ജായി